0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കൊല്ലം ശ്രീ ജി എസ് ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്, മൃദംഗം മുതുകുളം ശ്രീരാഗ്, ഖടം ഹരിപ്പാട് ശ്രീ എസ് ആർ ശേഖർ. ആദ്യം അഠാണരാഗത്തിൽ ശ്രീ മഹാഗണപതിം എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം മൈസൂർ മഹാരാജ ജയചാമരാജ വടയാർ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical music concert by Kollam Shri G.S. Balamurali. He is accompanied on the violin by Trivandrum Shri Sampath, on the mridangam by Mudukolam Shri Rag, and on the ghatam by Haripat Shri S.R. Shekhar. He begins his Carnatic classical music concert with a composition of Mysore Maharaja Jayachamaraja Vodiyar, Shri Mahaganapadim, in the rag Athana, set to Adithal.

0: മൈസൂർ മഹാരാജ ജയചാമരാജ വൊടയാർ രചിച്ച മഹാഗണപതിം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം അഠാണ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മൈസൂർ മഹാരാജ ജയചാമരാജ വൊടയാർ, ശ്രീ മഹാഗണപതിം ഇൻ ദ രാഗ് അഠാണ സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി രഞ്ജനി നിരഞ്ജനി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം രഞ്ജനി, ആദിതാളം ജി എൻ ബാലസുബ്രഹ്മണ്യം, കൃതി.
1: Continuing his Carnatic classical music concert, he will now present a composition of G.N. Balasubramaniam, Ranjani Niranjani, in the rag Ranjani, set to Aditaal.

0: ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച രഞ്ജനി നിരഞ്ജനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രഞ്ജനി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം, രഞ്ജനി നിരഞ്ജനി. ഇൻ ദ രാഗ് രഞ്ജനി സെറ്റ് ടു ആദിതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊല്ലം ശ്രീ ജി എസ് ബാലമുരളി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം മുതുകുളം ശ്രീരാഗ്, ഖടം ഹരിപ്പാട് ശ്രീ എസ് ആർ ശേഖർ. ഇനി സുബ്രഹ്മണ്യ ഭാരതി രചിച്ച പാരുക്കുള്ളേ നല്ല നാട് എന്ന കീർത്തനം കേൾക്കാം. രാഗം ജോൺപുരി, ആദിതാളം.
1: This is Ragam 24/7 DTH, Anytime Indian Music. You are listening to Carnatic Classical Music Concert by Kollam Shri G.S. Balamurali. He is accompanied on the violin by Trivandrum Shri Sampath, on the Mridangam by Mudukulam Shri Rag, and on the Ghatam by Haripat Shri S.R. Shekhar. Next is a composition of Subramani Bharathi, Parukulle Nalla Nadu. ഇന്ദ്രാഗ് ജോൺപുരി സെറ്റ് ടു ആദിതാൾ.

0: ആരുക്കുള്ളേ നല്ല നാട് എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ജോൺപുരി, ആദിതാളം സുബ്രഹ്മണ്യ ഭാരതി, കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സുബ്രഹ്മണ്യ ഭാരതി. പാരുക്കുള്ളേ നല്ല നാട് എന്ന രാഗ് ജോൺപുരി, സെറ്റ്സ് ടു ആദിതാൾ.
0: അവസാനമായി സാവേരി രാഗത്തിൽ ശംകരി ശംകുരു എന്ന കീർത്തനങ്ങൾക്കം ആദിതാളം തിശ്രനട, ശ്യാമശാസ്ത്രി, കൃതി.
1: കൊല്ലം ശ്രീ ജി എസ് പാലമുരളി കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, ശങ്കരി ശങ്കുരു എന്ന രാഗ് സാവേരി, സെറ്റ് ടു ആദിതാൾ, തിശ്രനട.

0: ശ്യാമശാസ്ത്രി രചിച്ച ശം കരി ശം കുരു എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം സാവേരി, ആദിതാളം തിശ്രനട.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശ്യാമശാസ്ത്രി, ശങ്കരി ശങ്കുരു ഇൻ ദ രാഗ് സാവേരി സെറ്റ് ടു ആദിതാൾ തിഷ്ടനട.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കൊല്ലം ശ്രീ ജി എസ് ബാലമുരളി അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ തിരുവനന്തപുരം ശ്രീ സമ്പത്ത്, മൃദംഗം മുതുകുളം ശ്രീരാഗ്, ഖടം ഹരിപ്പാട് ശ്രീ എസ് ആർ ശേഖർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു വിൽ ലിസ്ണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ കൊല്ലം ശ്രീ ജി എസ് ബാലമുരളി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ട്രിവാൻഡ്രം ശ്രീ സമ്പത്ത് ഓൺ ദ വയലിൻ, മുതുകുളം ശ്രീരാഗ് ഓൺ ദ മൃദംഗം, ആൻഡ് ഹരിപ്പാട് ശ്രീ എസ് ആർ ശേഖർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: ക്ഷീരസാഗര വിഹാര, ആനന്ദ ഭൈരവിരാഗം, ഖണ്ഡചാപ്പുത്താളം, ത്യാഗരാജസ്വാമി കൃതി.
1: യു വിൽ നൗ ലിസൺ ടു ക്ഷീരസാഗര വിഹാര, എ കോമ്പോസിഷൻ ഓഫ് ത്യാഗരാജസ്വാമി ഇൻ രാഗ് ആനന്ദ ഭൈരവി സെറ്റ് ടു ഖണ്ഡചാപ്പുത്താൾ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കുഞ്ഞക്കുടി ആർ വൈദ്യനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി കേൾക്കാം. മൃദംഗം ധാരാസുരം എം ഗണപതി, ഗഞ്ചിറ തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി, ഖടം കെ നാഗരാജ റാവു, മുഖർശംഖ് ടി എസ് രാജാരാമൻ. ആദ്യം ഹംസധ്വനി രാഗത്തിൽ അരുൾ പുരിവായ് എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ശുദ്ധാനന്ദ ഭാരതി കൃതി.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Violin Concert by Kunnakudi R. Vaidyanathan. He is accompanied on the mridangam by Dharasuram M. Ganapati, on the ganjira by Tirukadayur Dakshinamurthi, on the ghatam by K. Nagaraja Rao, and on the morsing by T.S. Rajaraman.

0: ശുദ്ധാനന്ദ ഭാരതി രചിച്ച അരുൾ പുരിവായ് എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസധ്വനി, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ശുദ്ധാനന്ദ ഭാരതി, അരുൾ പുരിവായ്. ഇൻ ദ രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഹരികാംബോജി രാഗത്തിൽ ഹരിനേനെന്തു വെദകുതുറ എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: Continuing his Carnatic classical violin concert, he will now present a composition of Saint Thyagaraja, Harine Nendu Veda Kudura, in the rag Hari Kamboji, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ഹരിനേനെന്തു വെദ കുതുറ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹരികാംബോജി, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സി ത്യാഗരാജ. ഹരിനേനെന്തു വെദ കുതുറ ഇൻ ദ രാഗ് ഹരികാംബോജി സെറ്റ് ടു ആദിതാൾ.
0: അടുത്തതായി ഭവനുത എന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹനം, ആദിതാളം. ത്യാഗരാജ സ്വാമികൾ കൃതി.
1: Next is a composition of Saint Thyagaraja, Bhavanuda. In the rag, Mohanam, set to Adithal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞക്കുടി ആർ വൈദ്യനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. മൃദംഗം ധാരാസുരം എം ഗണപതി. ഗെഞ്ചിറ തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി. ഖടം കെ നാഗരാജ റാവു. മുഖർശംഖ് ടി എസ് രാജരാമൻ. ഇനി കാനഡ രാഗത്തിൽ അലൈ പായുതേ എന്ന കീർത്തനം കേൾക്കാം. ആദിത്താളം ഊത്തുകാട് വെങ്കട സുബയ്യർ കൃതി.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Violin Concert by Kunnakudi R. Vaidhyanathan. He is accompanied on the Mridangam by Dharasuram M. Ganapati. On the Ganjira by Tirukadayur Dakshinamurthi. On the Ghatam by K. Nagaraja Rao. And on the Morsing by T. S. Rajaraman. Next is a composition of Oothukadu Venkata Subbayyar, Alai Payude, in the rag Kannada, set to Aditaal.

0: ഇനി നീലാംബരി രാഗത്തിൽ മാധവ മാമവ എന്നാരംഭിക്കുന്ന നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് നാരായണ തീർത്ഥർ തരംഗം മാധവ മാമവ. ഇന്ദ് രാഗ് നീലാംബരി സെറ്റ് ടു ആദിതാൾ.

0: അവസാനമായി ആടുവോമേ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മിശ്രമാണ്ട്, ആദിതാളം സുബ്രഹ്മണ്യ ഭാരതി കൃതി.
1: കുന്നക്കുടി ആർ വൈദ്യനാഥൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ കോൺസെർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സുബ്രഹ്മണ്യ ഭാരതി.

0: സുബ്രഹ്മണ്യ ഭാരതി രചിച്ച ആടുവോമേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം മിശ്രമാണ്ട്, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സുബ്രഹ്മണ്യ ഭാരതി, ആടുവോ മേ ഇൻ ദ രാഗ് മിശ്രമാണ്ട് സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കുഞ്ഞക്കുടി ആർ വൈദ്യനാഥൻ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, മൃദംഗം ധാരാസുരം എം ഗണപതി, ഗെഞ്ചിറ തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി, ഖടം കെ നാഗരാജ റാവു, മുഖർശംഖ് ടി എസ് രാജരാമൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വയലിൻ കോൺസെർട്ട് ബൈ കുന്നക്കുടി ആർ വൈദ്യനാഥൻ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ധാരാസുരം എം ഗണപതി ഓൺ ദ മൃദംഗം, തിരുക്കടയൂർ ദക്ഷിണാമൂർത്തി ഓൺ ദ ഗാഞ്ചിറ, കെ നാഗരാജ റാവു ഓൺ ദ ഘടം, ആൻഡ് ടി എസ് രാജാരാമൻ ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ മല്ലാടി ശ്രീരാം പ്രസാദ്, മല്ലാടി രവികുമാർ എന്നിവർ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദ് പ്രസാദ് മുഖർശംഖ്. Now we bring you a vocal recital by Malladi Sriram Prasad and Malladi Ravikumar. Malladi Brothers presents Swati Thirunal Krithis. They are accompanied by C.S. Anurup on violin, Palakkada T.R. Rajamani on mridangam, and Payyannur T. Govinda Prasad on morsing. Rama Rama Pahi, Deva Gandhari Ragam, Rupakathalam. First item is Rama Rama Pahi in Raga Devagandhari set to Rupakathala.

പാഹി ജഗജ്ജനനി, ഹംസാനന്ദി രാഗം, ആദിതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് പാഹി ജഗജ്ജനനി ഇൻ ഹംസാനന്ദി സെറ്റ് ടു ആദിതാള.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മല്ലാടി ശ്രീരാം പ്രസാദ്, മല്ലാടി രവികുമാർ എന്നിവർ പാടുന്ന സ്വാതി തിരുനാൾ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദ് പ്രസാദ് മുഖർശംഖ്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മല്ലാടി ബ്രദേഴ്സ്. മല്ലാടി ശ്രീരാം പ്രസാദ് ആൻഡ് മല്ലാടി രവികുമാർ റിസൈറ്റ്സ് സ്വാതി തിരുനാൾ കൃതീസ്. ദേ ആർ അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി ഓൺ മൃദംഗം ആൻഡ് പയ്യന്നൂർ ടി ഗോവിന്ദ് പ്രസാദ് ഓൺ മോർസിംഗ്. സതതം താവക ഖരഹര പ്രിയരാഗം ആദിതാളം. മല്ലാടി ബ്രദേഴ്സ് കണ്ടിന്യൂസ് ദയർ റിസൈറ്റൽ വിത്ത് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് മല്ലാടി ശ്രീരാം പ്രസാദ്, മല്ലാടി രവികുമാർ എന്നിവർ പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ മല്ലാടി ശ്രീരാം പ്രസാദ് ആൻഡ് മല്ലാടി രവികുമാർ. They are accompanied by C.S. Anurup on violin, Palakkad T.R. Rajamani on mridangam, and Payyannur T. Govindaprasad on morsing.
1: Ragam DTH channel nuvendi ee paripadi thayaarakkiyathu Aakashavani Thrissur Nilayam. This program was a contribution by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.